0: ശബ്ദാഗാരേക്ക് ശബ്ദ പരിപാലനയെ സഹ മഹജൻ എമത്തും പദ്ധതി പിലിപത് പാഠമാലാവ് ക്ഷേത്രീയ സിറ്റിന് സഹ ആധുനിക അനുസന്ധാ സെക്കസുനു ന്യായാത്മക സഹ പ്രായോഗിക ദേശന എത്രത് മിമ പാഠമാലാവ് ഗുവനുദലെ സംസ്ഥാവേ ഇഞ്ചിനീയർ അൻഷേ പ്രവീണ ദേശകമടുല മകിൻ മെഹേവായ് കാലയ സതി അന്ത് ദിന വിസി ഹതറായി പാഠമാലാവ് അവസാനേ ഒബട്ട് ജാത്യാന്തര പിലിഗനീമക് സഹിത് സാഹിത്യ പത്രയക് പിരിനമേ ശബ്ദ പരിപാലനയ സഹ മഹജന എമത്തും പദ്ധതി പാഠമാലാവ് കഥാ കരന്ന് പാലിത്ത് 0.75 0.102 വാട്സ്ആപ്പ് 0.729 942
1: ദേവാനന്ദ വൈദ്യശേഖര ശുഭാശീർവാദ പ്രണാമ പ്രസംഗയ നീലനുമാൻ.